ഉയർത്തും പറഞ്ഞ വന്നിട്ടേക്ക് തന്നെ കഴിയും വറുക്കിട്ടാ പുറമൻ ജാജാൻ ജാജാൻ ജാജാൻ ജാജ്.

ഞാനായി ഹുസൈമ്മ ഹുസൈ മുജറാത്ത് ഇസ്തംസി അബ്ദുൽ തംസീർ ഇമാർ ഇമാർ ജി ഉമർ ഉമർജി പുവക്കർ ഉമർ പുവക്കർ ഉമർ മൊത്തം അതാണ് സാവ് അതാണ് സല്ല മേക ദോപ്പിയോ പാപ്പ മൊത്തം അതാണ് സല്ല അമ്മി ഉമ്മയോ ഞാജാഞ്ചാൽ നെ അമ്മ മുന്നാ എത്താറോ ജൂനിയൻ്റെ